0: அதுக்கு வெளியாகிறார். எட்டரை லாக்கிரத்துல ஆள் மாதிரி இன்ஜெக்ஷன் போலத்தை நீங்க காணுவா. இந்த இவட எங்க மாதக்க விவசனத்தை போட்டோ பருமாமா இல்லைண்ட வீடியோ காணுமாமா இன்ஜெக்ஷன் கொடுத்துவாங்க ஒரு இல்லாம ஒரு நசைக்கு போன்ற போலத்தை நாங்க காணுவோம். அங்க தத்து சாத்தன எட்டரை லாக்க ஆள் மாதிரி அதுக்கு வெளியாகிறாரு சொல்லு ஒரு ரிப்போர்ட் தண்டாது. இது நாங்கள் இது அதெல்லாம்ட்டு அதெல்லாம்ட்டு சுமார் 7 கோடி ரத்தை ஏழு ஒரு 30 கோடி ரத்திர ஆள்மார் மத்திய இங்கத்ததெல்லாம் உண்டல்ல இங்கத்ததில் ரெகுலர் ஆயிட்டு அங்கே அங்கே நிம்மதி காணவு பயசி உண்டுள்ளாருன்ட்டு இங்கத்த ரிப்போர்ட் தண்டு. அப்ப இது எத்தனை டேஞ்சரஸ் நோக்கம் தேசம் எங்கத்தை தேசம் தண்டாங்க இதுல 140 கோடி ஜனசங்கிய பிளஸ் உண்டு 140 கோடி ஜனசங்கியில் 100 கோடி ரத்திர ஆறுள்ளார் கேட்டாங்க 40 வருஷ கீழ் பாலக்கார் யுவக்கமார். அப்ப நீங்க 100 கோடி ரத்திர ஆள்மார் எதுக்கு என்ட்ராயிட்டாங்க மாதக்க வசனத்துக்கு என்ற இந்திர வவஸ்தை சொல்லிட்டாங்க வாரி ஸ்பீட்ல.
1: அப்படின் ராஷ்டிர மட்டத்தில் ஒரு பெல்ல ஒரு சாங்கிராமிக ரோகமாக ஆவர ரூபத்தில் இது ஏற்றி உண்டு
0: சொன்னா பாரி ஒரு ஸ்பீடில் ஈ மாதக்கு வசனம் ஸ்ப்ரெட் ஆகிட்டு அதுக்கு காரணம் உண்டு. இதனால இந்தியா சொல்றது என்ன சொன்னாங்க ஒரு ஒரு ஈ விஷயத்தில் இது மாதக்க வசனம் இல்லை மாதக்க திரவிய சாகாட்டா சொல்றாங்க ஈ விஷயத்தில் நீங்கள கண்ட்ரி என்ன சொன்னாங்க ஒரு சாண்ட்விச் வில ஒரு சைடில் பாகிஸ்தான் ஆப்கானிஸ்தான் ஈரான் திரிபுஜா
1: திரிகோணம்
0: தாய்லாந்து மயன்மார் லாவோஸ் வியட்நாமும் ஈஜெண்ட் பிளேஸ் பண்ணு ஈஜெண்ட் பிளேஸ்ல நீங்க ஓபியம் சொல்ற சாமான் ஹையஸ்ட் ப்ரொடியூஸ் அவரே சச்சிவாலயமே ஒரு ரிப்போர்ட் படுத்திட்டது பாதிக்கு பாதி ரெஜிஸ்டர்டு கேஸ் என்னண்டா மாதக்க திரவியத்தை விஷயத்துல ரெஜிஸ்டர்டு கேஸ் என்னண்டா அது ரிப்போர்ட் ஆகிற நீங்கள பஞ்சாபு நீங்கள ஹரியானா டெல்லி உத்தரப்பிரதேசா ஈ சைடில் நீங்கள சிக்கிம் மிசோராம் அஸ்ஸாம் மணிப்பூர் இஜெண்டும் ஒன்று கோல்டன் கிரசன்ட்டுக்கும் இன்னொன்று கோல்டன் ட்ரையாங்கலுக்கும் முட்டை முட்டையில் உள்ளது ஆ ஜாகைக்கு என்ட்ரு அவர் இது அநேத்து கீழ்மருக்கு சேமே நேரம் வேண்டாம் எவ்வளோ ஈ நார்த் இந்தியா நாங்கள் சொல்கிற ஜாகி அவுட்ரு நீங்கள் நாங்களை நாங்களாக ஒருத்தர பாதிக்கு பாருங்க அது சேமே நேரம் வேண்டாம் எனக்கு நீங்கள் முன்னாடி போல நாங்கள் இவட அக்டோபர் ஜெண்டுக்கு அக்டோபர் ஜெண்டுக்கு நாங்கள் இவட ஆன்டி ட்ரக்ஸ் இதாக்குறோம் டேன்ட்டு ஆச்சரணை ஆக்குறோம். இப்போ அதில் ஒரு வாரம் முன்னாலும் நாங்கள் மணிப்பால் நாங்கள் முட்டத்தை மணிப்பால் ராயத்தில் அடுத்த போலீஸ் ஒரு ரேண்டம் ஆயத்து ஒரு செக்கிங் ஆக்குறார் ஆறு யூத்தோட ஐஎஸ் யூத் உள்ளோட கொஞ்சம் ரேண்டம் ஆயத்து ஒரு செக்கிங் ஆறு கிட்டே நாங்களே செக்கிங் ஆக்குறோம் தேடி போய்த்து செக்கிங் இருந்தால் ஆறு கிட்டே நாங்களே ஒவ்வொருத்த ஒரு செக்கிங் ஆக்குறாங்க ஆனால் 150 ஸ்டூடெண்ட்ஸ் இருக்காங்க செக்கிங் ஆக்கியார் அங்கே சாம்பிள் எடுத்தார் ார் எல்லாம் கொடுத்து சொன்ன பேசுவார் லேபுகள் கொடுக்கும் அது 75 என்னுண்டு சாம்பிள் என்னண்டு அங்கே லேபுக்கு டெஸ்ட் கொடுத்தார் அதில் ஒரு பயங்கர ஒரு பயானக ரிப்போர்ட் நாங்கள் நோக்க கேட்டு 45 சாம்பிள் என்னண்டு அது பாசிட்டிவ் இல்லை 150 ஆ 150 கொடுத்தீங்க அதில் எத்தனை கிட்டாத்து சொல்றது கண்டித்தம் ஊசிக்க சாத்திய இல்லை அனைத்தொரு அவஸ்தை இன்டர்நேஷனல் ட்ரக் விரோதி தினாயிட்டு ஆச்சரணை ஆக்குற ஜூன்ல அப்ப ஆ டைம் மைக்காலத்து போலீஸ் ரங்கம் அங்க புடிச்சு ட்ரக்ஸ் காஞ்சா அஃபீம் ஹெரோயின் எல்லாம் இருந்துண்டா அதெல்லாம் ஒன்னும் டெஸ்ட்ராய் ஆக்குற புரோகிராம் ஆக்கியாரு நீங்க ஷாக்கோ கேட்டேன் சுமார் 600 கேஜி ரத்திர காஞ்சா 200 கிராம் ரத்திர ஹெராயின் நாஷாக்கிய உடைய ഇതിക്ക് നിങ്ങളെ കൈ കിട്ടിയാൽ ഇനി കിട്ടാത്തത് എത്ര ഉണ്ട്? അത് വേണ്ട എത്ര രണ്ട് കൂട്ടി മൂന്ന് കൂട്ടി ഇങ്ങനെയുള്ള പണ്ട് ഇത്ര പിന്നെ ബിസിനസ് ആക്കുമ്പോൾ അങ്ങ് അത് അങ്ങനെ ആ ബിസിനസ് സക്സസ് ആകും. വേറെ വേറെ വേറെ വേറെ റൂട്ട് തേടിത്ത് നിങ്ങളെ ഇത്ര ബായിൽ നിങ്ങളെ മക്കളെ മുട്ടങ്ങ വന്നിട്ട് എത്തും ചമയനാരം വേണ്ട നിങ്ങൾ ജാഗ്രതാക്കില്ലേ. അത്രയും ബാനക്കായിട്ട് കയറി ഈ സിസ്റ്റം. പിന്നെ ഇതിലൊരു വലിയൊരു ഇത് പിന്നെയാട്ടാ ഇപ്പൊ കുടിക്കിറാർ നിങ്ങക്ക് മണം നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാം. സിഗരറ്റ് വലിക്കിറാർ നിങ്ങൾക്ക് സ്മെൽ അങ്ങനെ അതേപോലെ ചോക്ലേറ്റ് എന്ത് തിന്നാൻ ടൈം നിങ്ങൾക്ക് പിടിയാറോ ഈ ഗാഞ്ച അങ്ങനല്ല എനിക്ക് മണമേ ഇല്ലേ അങ്ങനെ നിങ്ങൾക്ക് പിടിയാവില്ലേ അങ്ങനെ എപ്പോ അങ്ങനെ വയലന്റ് സ്റ്റേജിക്ക് അത് എടുത്ത് എടുത്ത് എടുത്ത് 25 വർഷം ഇങ്ങനെയുള്ള കളഞ്ഞിട്ടാകുമ്പോൾ അത് കിട്ടാത്തപ്പ അങ്ങ് വയലന്റ് ആവാറ് അപ്പനെ പിടിയാവും നിങ്ങൾക്ക് നിങ്ങളൊക്കെ പോയാറുണ്ട്. അത്ര ഭയാനക്കായിട്ട് കയറി ഈ മാതക വ്യസന ഇത് കൊണ്ടു നഷ്ടം ഏതല്ല എല്ലാത്തിലും നഷ്ടമേ. അങ്ങനെ ജോബ് പോണില്ലേ അങ്ങനെ ജോബ് പോയില്ലേ അങ്ങ് ഫാമിലി പ്രോബ്ലം സൊസൈറ്റിയിൽ അങ്ങ് സെപ്പറേറ്റ് ആവാറ് ലീഗൽ ഇഷ്യൂസ് ആവറ് അങ്ങ് ക്രൈം ആക്കോ തുടങ്ങാറ്.
1: ആക്ച്വലി എനിക്ക് ഇപ്പോൾ കൂടെ കേൾക്കുള്ള പ്രശ്നം എന്താണെങ്കിൽ ഇതൊക്കെ ബലിയായി ഉണ്ടുള്ളത് വേറെ വേറെ റീസൺ ഇക്കു ഫാമിലി മാറ്റർ കൊണ്ടത് കൂടെ ബലിയാവറങ്ങും ഉള്ളറിട്ട് കുറേ വറുതിൽ നോക്കുക സാധ്യമാവും വേറെ എന്തൊരു റീസൺ ഇത് ഒരു സമയം പൈസത്തെ ആസല് ഇതൊക്കെ പോകുന്നുണ്ടുള്ളാരാ അഥവാ കുറേ ആൾക്ക് അത് ഗുന്തിന്തും അത് ആ ഒരു ചട്ടത്തേക്ക് പോകുന്നുണ്ടുള്ളാരാ എന്തിനു പിരിത്തി കിട്ടി വേണ്ടിയില്ല.
0: ഒരു 3 വർഷത്തെ മുന്നോളൂ എന്നെ പോയ യൂണിവേഴ്സിറ്റി ഇറങ്ങ ഈ ദക്ഷിണ കന്നഡ ഉടുപ്പി കാസർഗോഡ് ഈ ഏരിയത്തെ പ്രിൻസിപ്പൽ സ്കൂൾ പ്രിൻസിപ്പൽമാരെല്ലാം വിളിച്ചിട്ട് ഒരു പ്രോഗ്രാം ആക്കിയാർ ഈ മാതക വ്യസനത്ത് എങ്ങനെ സ്കൂളുകളെ എൻ്റർ മക്കളെല്ലാം എങ്ങനെ വന്നുകൊണ്ടിരുന്നത് സ്റ്റുഡൻസിൽ. അപ്പൊ അവിടെ അപ്പത്തെ എസ് പി ആയിട്ട് ഇന്ന് ഭൂഷൺ ബോർഡ് സെച്ചൽഡ് നിങ്ങ മക്കൾ കൊടുക്കൊരു പോക്കറ്റ് മണി എന്നുണ്ട അതിനായിട്ട് ഇതിന് നൂലാണ് നിങ്ങൾ ഭാവനയ്ക്ക് പോക്കറ്റ് മണി കൊടുക്കലാ നിങ്ങൾ അങ്ങനെ മേല് നോക്കില്ലേ എന്തോ നിഗമിക്കില്ലേ അതുകൊണ്ട് തട്ടിക്കറി ഈ ഈ ഒരു മാദക ദ്രവ്യ അങ്ങ് സ്ലോലി അത് എൻ്റർ ആവുക ഫസ്റ്റ് അങ്ങ് സിഗരറ്റ് വലിക്കറോ ഒരു മജത്ത് കയ്ത്ത് ഒരു ക്വസ്റ്റ്യൻ വരാം എന്നമ്മാ ഈ സിഗരറ്റിൽ ഇന്നും ഒരു ഒരു ഇത് എല്ലാവരും വലിക്കറ സിഗരറ്റ് നാനും വലിക്കറ അത് മെല്ലെ മെല്ലെ എന്തോ നിങ്ങളെ സിഗരറ്റ് തമ്പാക്ക് എന്തുണ്ട് ആ തമ്പാക്ക് മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ നിങ്ങൾ അതിരെ എടുത്തിട്ട് അതിൽ ഒഴുക ഗാഞ്ച മാ ഇന്നൊന്ന എൻ്റർ ആവറത് സ്ലോലി നിങ്ങൾ അതിന് ഡെവലപ്പ് ആവാറ് ഒരു റിപ്പോർട്ട് എന്താ സേവിയർ കോളേജ് മുംബൈ ഒരു ഒരു റിപ്പോർട്ട് എടുക്കറ് അത് ചിലത് ഇരിയോ വർഷത്തെ കീഴ്ണ്ടല്ലേ അങ്ങ 80% അങ്ങനെ പോപ്പുലേഷൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 80% ആൾമാർ ഈ ആൽക്കോഹോൾ അഡിക്റ്റ് ആയിരാറുണ്ട്. ഞങ്ങൾക്ക് കൊണ്ടു പോലെ എല്ലാ കെടുക്കുന്ന മൂല ഏത് കണ്ടെങ്കിൽ മദ്യ ഒന്നുകു ഒന്ന് ഒന്നുകൊന്ന് ആയും പോണ്ടു ഞങ്ങൾ നിഗാനച്ചില്ലണ്ട് കണ്ടെങ്കിൽ ഇതിലെ രാഷ്ട്രീയ ഭദ്രതക്കും പ്രോബ്ലം നിങ്ങളെ എക്കണോമിക് ഗ്രോത്തുക്കും പ്രോബ്ലം എല്ലാ ദിവസം നിങ്ങൾ നമ്മതില്ല നിങ്ങളെ സമാജത്തിൽ നമ്മതിക്ക് ചാൻസസ് ഇല്ല.
1: ഓക്കെ അനേക മാഹിത്യങ്ങളും കൂടെ തന്നിട്ടുള്ളത് ശ്രോത്രങ്ങളെ നിങ്ങൾ കൂടെ കോളാക്ക നിങ്ങളുടെ ഉള്ളെങ്കിത്തോ കുറേ പ്രശ്നങ്ങളും കൂടെ കണ്ടിതമായിട്ടും കേൾക്ക ഞങ്ങളൊട്ടിക്ക് ഉണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ദക്ഷിണ കന്നഡ ഇതിലെ അധ്യക്ഷരായിട്ടുള്ള തഫ്ലീൽ യു ഇയാൽ ഞങ്ങളൊട്ടിക്കൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്നിട്ട് കണ്ടെ കണ്ടിത്തമായിട്ടും കേൾക്കും 6364204949 ഈ ഒരു സംഖ്യയ്ക്ക് നിങ്ങൾ എന്തെ പ്രശ്നം കേൾക്കാണ്ട് ചെന്നുണ്ടു ഡ്രഗ്സ് സംബന്ധപ്പെട്ടത് ഈ നശാമുക്ത കർണാടകത്തെ ഈ ഒരു അഭിയാനത്തിന് സംബന്ധപ്പെട്ടത് മാദക വ്യസന അതിലെ മുക്ത അതിലെ തടകട്ടുക വേണായിട്ടുള്ളെങ്കിൽ എന്തെല്ലാം ഇതാക്ക തടകട്ടുള്ള ക്രമം ഏതെല്ലാം എടുക്കുക എന്തൊക്കെ ഞങ്ങൾ ഔത്തിലും കൂടെ ഞങ്ങളെ മക്കളെ ഏത് രൂപത്തിൽ ജാഗ്രത വഹിച്ച ഇതിലെല്ലാത്തൊരു വിഷയത്തിൽ കൂടെ മാഹിത്യങ്ങളും കൂടെ തന്നിട്ടുണ്ട് ഒരു ചെറിയൊരു വിരാമത്തിൽ പിന്നെ പാടെ കാര്യക്രമം ഇതൊന്ന് നടക്കരു അതിൽ അത്രത്തോളം കേട്ടോണ്ടിക്കുറി ഇത് റേഡിയോ സാരംഗ് 107.8 FM ഇത് രംഗ് രംഗ് ജീവന
2: ന്യൂ കേൾത്തായിരുന്നു ധ്വനിമുദ്രിത പ്രസാര.

മാത്രമല്ല വൺപേര് കോരികേലത്തിന്റെ പുള്ളിയാണ് പുള്ളിയായി ബുക്കണെ കോരികേലപ്പുണ്ട് ഏരകള കുട്ടി ധ്യാനിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കളിക്കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗത പതിക്ക്.

0: Radio Sarang 107.8 FM.
1: ഹായ് നമസ്കാര, ഞാൻ നിൽക്കുന്ന അർജുൻ കാപ്പിക്കാട്.
2: നമസ്കാരം, ഞാൻ നിൽക്കുന്ന വിജയ് കുമാർ കൊടിയാൽ ബൈൽ പാത്തേരുണ്ടല്ല.
3: ഞാൻ ലയൻ കിഷോർ ഡി ഷെട്ടി ലഘുമി തൻ്റെ കുഡ്ല.
4: നമസ്കാരം, ഞാൻ നിൽക്കുന്ന തിലകത്തെ പള്ളി ദേവദാസ് കാപ്പിക്കാട്.
5: നമസ്കാരം, ഞാൻ നിൽക്കേണ്ട തിന് കുസുന്ദര സിന്ന വിണ്ടി പടേൽ.
6: നിക്കിരിക്കുന്ന 107.8 FM. റംഗ് റംഗദ ബദൽ.